0: മുതിലെ ഗുവാൻവിതുലിയ
1: പ്രജ്ഞാവേ തുറകുലു വിവരകരണ ആധ്യാത്മിക ഹണ്ട്
2: FM 90.2 ഒസ്സേ ഗാലു ദിസ്ത്രിക്കേട്ട് സഹ അന്തർജാലയിൻ സുതില റേഡിയോ ഡോട്ട് എൽ കെ അർഹ മുള്ളു ലോവട്ടമ
1: സുതില ഗുവാൻവിതുലിയ.

നൊപ്പമാവ് സലക്കിൽ നിവനട്ട് കറുണുവാൻമേ പമാവ് നൊസലക്കിൽ മരണയട്ട് കറുണുവാൻമേ എഹയിൻ പിങ്വത്ത് നൊപ്പമാ ഊവോ നൊമെറി പമാ ഊവോ മലവും വെനിയ ധമ്മപദയ അപ്രമാദ വർണ്ണ.

ഒപ്പമാവ് സലക്കിൽ നിവനട്ട് കറുണുവാൻമേ പമാവ് നുസലക്കിൽ മരണയട്ട് കറുണുവാൻമേ എഹയിൻ പിൻവത്ത് നുപമാ ഊവോ നുമെറി പമാ ഊവോ മലവും വെനിയ ധമ്മപദയ അപ്രമാദ പറയുന്നു.

0: ഒപ്പമാവ് സലക്കിൽ നിവനട്ട് കറുണുവാൻമേ പമാവ് നൊസലക്കിൽ മരണയട്ട് കറുണുവാൻമേ എഹയിൻ പിൻവത്ത് നൊപ്പമാ ഊവോ നുമെറി പമാ ഊവോ മലവും വെനിയ ധമ്മപദയ അപ്രമാദ വർഗ
1: പാത്ര ദാനയേ വിപാക പാത്ര പൂജാ കരീമിൻ ലബന ആനിസംസ ഒബ ഒബേ ജീവിതേൻ കൊയിതരം അടപിരിക്കര പൂജാ കരഗനേന്ദ് മേ അടപിരിക്കര തുല തിബന പ്രധാനമ ദയക് തമൈ പിൻഉതുനി പാത്ര പൂജാവ ഏതുനിൻ ഒബട മേ കിയാ ദെന്നി പാത്രയക് പൂജാ കരീമിൻ ലബന ആനിസംസ സമുദായ കൊപമനദ കിയാ സിദ്ധാർത്ഥ ബുദുരജാനാൻ വഹൻസേട്ട് എക ദവസക് പത്തദായക കീന ഹാമുദുരുവു ഗൗരവേൻ ശ്രദ്ധാവേൻ പാത്രയക് പൂജാ കരണു വനപുതേ സന്ധാൻ വന്ന പിങ്ങുത്തുനി പൂജാ കിരീമേ ആനിസംസ വസേൻ കൽപ അനൂഹതരക് ദുഗതിയക എപ്പുദുനി നേ കിയല എച്ചര വിത്തരക് നിവി പിരിന്ദവച്ച ഹാമുദുരുവാൻ്റ പാത്ര പൂജാ കരീമേൻ ലബുന ആനിസംസ ദഹയക് പിലിബന്ധവ സന്ധാൻ വെനവ ബോഹോ വട്ടിനാ റൻ രിദി തലി ലബീമ ഉപദ്രവ നെത്തേക് ബവട പത്വീമ അനതുരു നെത്തേക് ബവട പത്വീമ അന്യാൻഗേ ഗൗരവാദരേട പാത്രവീമ സേമ ദാമ ആഹാര പാന വസ്ത്ര സയനാസന ഇതാമ ലസ്സനട്ട് ലബീമ ലബന സമ്പത് അകാലേ വിനാശ നുവീമ സ്ഥിര സിതക് എത്തേക്കു ബവട പത്വീമ ഹെമ കാലിമ ധർമ്മയട്ട് കെമതിവീമ ധർമ്മയട്ട് എലും കിരീമ കെലിസ് അടുക്കിനേക്കു ബവട പത്വീമ ആശ്രവദ രഹിതവ ജീവത്തന കിനേക്കു ബവട പത്വീമ മേ ആദി ആനിസംസ സമുദായക് ലബിനവ പാത്രയക് പൂജാ കരീമ ഹരിയട്ട പിൻവതുനി പെഹിച്ച കുമ്പുരക് പൂജാ കലാഹ സമാനായി ഒബ വിസിൻ സ്വാമിൻ വഹൻസേ നമകട പാത്രയക് പൂജാ കലാഹ മേ ഹാമുദുരു ഏ പാത്രേ അരഗിന പിണ്ഡപാത്തി വെഡമ കരണവ പിണ്ഡപാത്തി വെഡമ കരണ വിട കവദാവ ദാനയ നുളബ സിറ്റിന്നി നേ ദാനയ കുഹമ ഹരിയ പാത്രേട ലബിനവ ഈ ആനിസംസ ഹരിയട്ട് ഒബ പെഹെച്ച കുമ്പുരക് പൂജാ കലാവഗേ കിയലത് മനപുതേ സന്ധാൻ വെനവ ഹെബൈ പിൻവതുനി ഏ പൂജാ കലയുതു വന്നേ കെസേന്ദ് എതൻടത് അപേ സിത ബലപാനവ ഏ സിത സകസ് കരഗേന സിതിൻ നുവന യോദാ ഒബ പൂജാ കലയുതു വെനവ എവിടൈ ഈ ആനിസംസ ലബാ ഗന്നട്ട് പുലുവങ്കമ തിബെന്നേ
2: സുദിലഗുവാൻ ബുദ്ധിയെ സമഗായി ഒബ്ബ